0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഗീത

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

FM കഥായനത്തിൽ ഇന്ന് ഫാത്തിമ സലീം എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ ഒരു കുപ്പി അത്തറും കുഞ്ഞിപ്പാത്തുവും. കൊണ്ടോട്ടിക്കാരൻ മൂസാജീന്റെ ഒറ്റ മോളേർന്ന് പാത്തു എന്ന കുഞ്ഞിപ്പാത്തു. പഠിപ്പില്ലാത്ത ഹാജിയാര് മോളെ പഠിപ്പിക്കുന്നതിൽ ഒട്ടും ലോഭം കാണിച്ചില്ല. പാത്തു സ്കൂളിലെ പഠിപ്പ് മാത്രമല്ല, ചിത്രകലയും പാട്ടും നൃത്തവും വേണ്ടുവോളം പഠിച്ചു. പെണ്ണിന്റെ തലയിലെ തുണി പിന്നെ പിന്നെ കീഴ്പ്പട്ടയ്ക്കാണ് എന്ന് പാത്തുമ്മാന്റെ ഉമ്മ പായാരം പറയണത് വാത്സല്യ നിർഭരനായ മൂസാജി ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളഞ്ഞു. തലയെടുപ്പോടെ വളർന്ന പാത്തുവിനെ നോക്കി ഊറിച്ചിരിച്ച് മൂസാജി നടന്നു. ഈ ദുനിയാവിലെ മാതൃകാ പുരുഷൻ ആരാണെന്ന് പാത്തുവിനോട് ആരെങ്കിലും ചോദിച്ചാൽ എന്താ സംശയം, എന്റെ ഉപ്പ എന്ന് പാത്തുവും മറുപടി പറഞ്ഞു. മൂപ്പരുടെ കുടവയറും കാലിലെ നീരും മുറുക്കി ചുവന്ന വായയും ഒന്നും പാത്തുവിന് ബാധകമായിരുന്നില്ല. പാത്തു കണ്ടതൊന്നു മാത്രം ഓർമ്മ വച്ച നാൾ മുതൽ ചുകന്ന പുകെണ്ണ തേച്ച് ഉപ്പ ചീകി ഒതുക്കി വെക്കുന്ന ഇടതൂർന്ന മുടിയിലെ കുരുവിക്കൂട്, അതിന്റെ മണം, അതാണ് പാത്തുവിനെ ആദ്യമായി വാസനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയത്. കൂട്ടുകാരികളുടെ മുടിയിലെ കാച്ചിയ എണ്ണയുടെ മണമോ മഴയത്ത് നനഞ്ഞ ചൂട് മണ്ണിന്റെ മണമോ അവൾ അറിഞ്ഞില്ല. മൂസാജിയും ചുകന്ന പുകെണ്ണയും, അതുമാത്രമായിരുന്നു അവളുടെ ലോകം. അങ്ങനെ പാത്തു വളർന്നു. തലമേപ്പോട്ടും മുടി കീഴ്പോട്ടും വളർന്നു. പാത്തുവിന്റെ ഉമ്മാന്റെ നെഞ്ചിൽ തീയാളി. അവർ മൂസാജി കേൾക്കാനായി ആരോടെന്നില്ലാതെ പറഞ്ഞു. പാട്ടും കൂത്തും പഠിപ്പിക്കാൻ വിട്ടിട്ട് ഇപ്പോൾ ഓള തലയിൽ തുണിയില്ല, മാറത്ത് ഷാളില്ല, പെണ്ണിനെ കെട്ടിച്ചു വിടാൻ

വേഗം സംഹാരരുദ്രയായ കാളിയുടെ ഒരു കൽക്കത്ത സ്റ്റിൽ പെയിന്റിംഗ് വളരെ പാടുപെട്ട് ക്യാൻവാസിൽ പകർത്തുകയായിരുന്ന പാത്തു തല പൊക്കി ഉമ്മാനെ ഒന്ന് നോക്കി. വീണ്ടും പെയിന്റിങ്ങിലേക്ക് തിരിഞ്ഞു. അങ്ങനെ പാത്തുവിന് 17 തികഞ്ഞു. അപ്പോഴാണ് കൊണ്ടോട്ടിയിലെ വലിയ തറവാട്ടിലെ തലമൂത്ത കാരണവത്തി മൂസാജീന്റെ ഉമ്മ പാത്തുവിന്റെ ഉമ്മുമ്മ പ്രസറു കൂടി കുളിമുറിയിൽ കാൽ തെറ്റി വീഴുന്നത്. ഒരാഴ്ച നിൽക്കാനായി തറവാട്ടിൽ ചെന്ന പാത്തുവിനെ ഉമ്മുമ്മ കുറച്ച് ദിവസം കൂടെ അവിടെ പിടിച്ചു നിർത്തി. മൂസാജി ഇല്ലാത്ത ദിവസങ്ങളിൽ തറവാട്ടിലെ ഇരുണ്ട ഇടനാഴികളിൽ അവൾ പുകെണ്ണയുടെ മണം തേടി നടന്നു. ഒരാഴ്ച നിൽക്കാനായി തറവാട്ടിൽ ചെന്ന പാത്തുവിനെ ഉമ്മുമ്മ കുറച്ചു ദിവസം കൂടെ അവിടെ പിടിച്ചു നിർത്തി. മൂസാജി ഇല്ലാത്ത ദിവസങ്ങളിൽ തറവാട്ടിലെ ഇരുണ്ട ഇടനാഴികളിൽ അവൾ പുകെണ്ണയുടെ മണം തേടി നടന്നു. വിരസത തോന്നിയപ്പോൾ അകത്തളങ്ങളിലെ മരപ്പണികൾ കടലാസിൽ പകർത്താനായി പാലറ്റും ബ്രഷും എടുത്തു. സ്വയം മറന്നു വരച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലെപ്പോഴോ പിറകിൽ നിന്ന് രണ്ടു കൈകൾ പാത്തുവിനെ വരിഞ്ഞു മുറുക്കി എടുത്തുപൊക്കി. പാലറ്റിൽ നിന്ന് വസ്ത്രത്തിലേക്കും മുഖത്തിലേക്കും കണ്ണിലേക്കും വീണ പെയിന്റ് തുടച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇതാരാണെന്ന ചോദ്യത്തിന് മറുപടിയായി പാത്തുവിന്റെ ഉള്ളിലേക്ക് തിക്കിക്കയറി വന്നത് ഒരു പുതിയ ഗന്ധമായിരുന്നു. ചായം കയറി ഇമവെട്ടുന്ന കണ്ണുകൾക്കിടയിലൂടെ അവൾ കണ്ടു ഇരുനിറത്തിൽ ഇടതൂർന്ന മുടിയുള്ള ഒരു പൊടിമീശക്കാരൻ. ഉപ്പാന്റെ ഇളയ പെങ്ങളുടെ മുൻ മൊയ്തു. 10 തോറ്റ് ഓന്റെ വാപ്പാന്റെ കൂപ്പിൽ സഹായിക്കാൻ നിൽക്കണം. കാണാൻ ചേലുണ്ട്, നല്ല കിന്നാരം പറച്ചിലും ഉണ്ട്. അടുത്തു വരുമ്പോ നല്ല ഇളം നാരകത്തിന്റെ ഇലയുടെ മണം. പച്ചെങ്കില് നമ്മളെ പഠിത്തക്കാരിയായ കുഞ്ഞിപ്പാത്തൂന് അതൊന്നും പോരേർന്ന്. 4 കടന്നുപോയി. അതിനിടയിൽ പലവട്ടം പാത്തുവിന്റെ പാലറ്റിലെ വർണ്ണങ്ങൾ മൊയ്തീന്റെയും അവളുടെ മുഖത്തും ചുണ്ടിലും വിരലിലും ഒഴുകിപ്പടർന്നു. എപ്പോഴോ പിന്നിൽ നിന്ന് മൊയ്തീൻ മെല്ലെ പറഞ്ഞു, പാത്തു, അന്റെ വിയർപ്പിന് കസ്തൂരിന്റെ മണാണ്. തെല്ലൊരത്ഭുതത്തോടെ പാത്തു മനസ്സിലോർത്തു, പുകണ്ണ തേക്കാതെയും ദേഹത്തിന് വാസന വരുമോ? മൂസാക്കാന്റെ വീട്ടിൽ പാത്തുവിനെ കൊണ്ടാക്കി മടങ്ങുമ്പോൾ മൊയ്തീന്റെ കാറിന്റെ ഡാഷ്ബോർഡിൽ പാത്തുവിന്റെ വിയർപ്പിന്റെ മണമുള്ള ഷാൾ കിടപ്പുണ്ടായിരുന്നു. പാത്തു കോളേജിൽ ചേർന്ന്. പാത്തുവിന്റെ ഉമ്മാന്റെ നെഞ്ചിലെ തീ ആളിക്കത്തിയത് അതുകൊണ്ടല്ല, ഓള് കൂടുതൽ കൂടുതൽ ചിത്രം വരയ്ക്കണ്, കുളിമുറിയിലും കക്കൂസിലും വരെ നിർത്താതെ പാടണ്. അപ്പോഴും ശരവർഷം മൂസാജിക്ക് നേരെ തന്നെ, നിങ്ങൾ കുട്ടീനെ മജിസ്ട്രേറ്റിനെ കൊണ്ട് മംഗലം കഴിപ്പിക്കാനാ നിരീക്ഷിക്കണേ? അവർ അലറി. മൂസാജി പതിവ് പോലെ ഊറിച്ചിരിച്ചു. വർഷാവർഷം നേർച്ചയും ജാറം മൂടലും മൗലൂദും പടക്കം പൊട്ടിക്കലും പലഹാര പീടികകളും കൊണ്ട് പ്രശസ്തമായ വലിയ പള്ളിയിലെ പെരുന്നാളായി. സന്ധ്യയ്ക്ക് നിസ്കാരം കഴിഞ്ഞ് മൂസാജിക്ക് തേങ്ങാപ്പാലൊഴിച്ച് ചൂടുള്ള ജീരകക്കഞ്ഞി മൊന്തയിൽ അടച്ചുവെച്ച് പാത്തുവും പാത്തുവിന്റെ അമ്മയും നേർച്ച കാണാനിറങ്ങി. കൊട്ടും മേളവും കണ്ട് ചൂട് മിഠായിയപ്പം വായയിലിട്ട് ഈമ്പി നടക്കണ പാത്തുവിന്റെ പോട്ടം ബിലാത്തിയിൽ നിന്ന് പഠിപ്പ് കഴിഞ്ഞ് വന്ന് കല്യാണാലോചനയുമായി നടക്കണ സുന്ദരനായ ഫൈസീന്റെ ക്ലിക്ക് ആൻഡ് ഷോട്ട് കനോൺ ക്യാമറയിൽ പതിയുന്നത് അപ്പോഴാണ്. ബ്രോക്കർ പോക്കരിക്ക കൊണ്ടുവന്ന വിദേശ ഡിഗ്രിയും ഡിഗ്രിയോ ഡിഗ്രിയും ഒരുമിച്ചുള്ള ചൊങ്കനെ കണ്ടപ്പോ പാത്തുവിന്റെ കണ്ണൊന്ന് മീഞ്ഞ്, കരളൊന്ന് പെടച്ച്. ആ ഒരൊറ്റ നിമിഷം മതിയേർന്ന് പാത്തുവിന്റെ ഉമ്മാക്ക് കാര്യം നടത്താൻ. അങ്ങനെ ആ മഹാമഹം നടന്ന്. പാത്തുവിന്റെ വിയർപ്പിന്റെ മണമുള്ള ഷാൾ മൊയ്തീന്റെ കണ്ണീരിൽ കുതിർന്ന് കാറിന്റെ ഡാഷ്ബോർഡിൽ കിടന്ന്. പുകെണ്ണയുടെയും നാരകത്തിന്റെയും മണം മനസ്സിൽ താലോലിച്ച് പാത്തു ഫൈസിയെ കാത്ത് കട്ടിലിരുന്ന് നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഒരിളം മന്ദഹാസത്തോടെ ഫൈസി കയറി വന്നു. വന്ന പാടെ ഫൈസി പറഞ്ഞു, നല്ല ക്ഷീണം, ഒന്ന് കുളിക്കട്ടെ. കുളിച്ചിറങ്ങി വന്ന ഫൈസിയെ കണ്ടപ്പോൾ ബിലാത്തിയിൽ നിന്നുള്ള സായിപ്പാണെന്ന് പാത്തുവിന് തോന്നി. ഫൈസി പറഞ്ഞു, പാത്തുവും ഒന്ന് കുളിച്ചോളൂ, നല്ല ക്ഷീണം, ഞാനൊന്നുറങ്ങട്ടെ. വാസനത്തൈലങ്ങൾക്കൊപ്പം പാത്തുവിന്റെ ജന്മവാസനകളും പിന്നെ പിന്നെ ഇല്ലാതായി. കഥയില്ല, പാട്ടില്ല, ചിത്രങ്ങളില്ല, തികച്ചും ശൂന്യം. അടുക്കളയിലാണെങ്കിൽ പിടിപ്പത് പണി. കർക്കശക്കാരിയായ ഫൈസീന്റെ ഉമ്മ നോട്ടം കൊണ്ട് പാത്തുവിനെ
കഷ്ടപ്പെട്ട് മോനെ പഠിപ്പിച്ചതിൻ്റെ കണക്ക് പറഞ്ഞ് ഫൈസീനെ രണ്ട് തട്ടകത്തിൽ സൂക്ഷിക്കും.

സംസാരിക്കാൻ സദാ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചതിന്, എൻ്റെ മോനെ ആപ്പീസിലേക്ക് വിളിച്ച് മക്കാറാക്കാനാണല്ലേ എൻ്റെ പൂതി എന്നും ചോദിച്ച് ഫോൺ വാങ്ങിവെച്ചു. പാത്തുവിൻ്റെ തല എരിഞ്ഞു കത്തി. തോമസ് ആൽവ എഡിസന്റെ തല പോലെ, സർ ഐസക് ന്യൂട്ടന്റെ തല പോലെ. ഒടുവിലതാ അവൾക്ക് മുമ്പിൽ ആ ലോകസത്യം, ആ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ഗുട്ടൻസ് ഓഫ് ഫീമെയിൽ മന്ദാക്രാന്ത ഓഫ് ഡെമോക്രസി ആൻഡ് ഈക്വാളിറ്റി ആൻഡ് സോഷ്യലിസം. ലോകത്തിലെ ഏതൊരാണിനും പെണ്ണിനും സംസാരിക്കാതെ, ആംഗ്യം കാണിക്കാതെ പരസ്പരം സ്നിഗ്ധമായ ലോല നിമിഷങ്ങൾ പങ്കുവെക്കാനുള്ള സിംപ്ലസ്റ്റ് വേ, പുഗ്ഗണ്ണ. പേർഷ്യയിലെ ഒറിജിനൽ അത്തറ് വിൽക്കണ കോയാക്കാന്റെ കടയില് പാത്തു പറഞ്ഞേൽപ്പിച്ച ഒറിജിനൽ മുല്ലപ്പൂ തൈലം രണ്ട് ദിവസത്തിനകം കോയാക്ക സംഗതി എത്തിച്ചു. എവിടെന്ന്? പേർഷ്യന്ന്. മാസക്കുളി കഴിഞ്ഞ് പാത്തു പേർഷ്യയിലെ അത്തറും പൂശിക്കിടന്ന് ഫൈസി വന്ന് ഇളം മന്ദഹാസത്തോടെ കുളിച്ച് ഉറങ്ങി. അടുത്ത മാസക്കുളിക്ക് മുന്നേ പാത്തു കോയാക്കാന്റെ പീടിയയിൽ പുതുതായി വന്ന മില്ലിക്ക് 500 രൂപ വിലയുള്ള ചെമ്പകത്തിന്റെ തൈലം തരാക്കി. അവൾ രാത്രി ചെമ്പകം പോലെ പൂത്തു വെടർന്ന് കിടന്ന് പതിവ് പോലെ ഫൈസി വന്നു, മന്ദഹസിച്ചു, കുളിച്ചു, ഉറങ്ങി. അങ്ങനെ ഓരോ മാസക്കുളിയും കടന്നുപോയി. കോയാക്കാന്റെ അത്തറിന് നാട്ടിലെമ്പാടും പേരായി. ഒടുവിൽ പാത്തൂന്റെ വരവ് നിന്നപ്പോ കോയാക്ക ഒരു നമ്പർ അങ്ങോട്ടേക്കിട്ടു. മോളെ, ഉഗ്രൻ ഒരു സാധനം വന്നിട്ടുണ്ട്. 10,000 വാസനപ്പൂക്കൾ ഇട്ട് കാച്ചിയ ഈജിപ്ഷ്യൻ തൈലം. ഇതേൽക്കും. ബിലാത്തിക്കാരൻ പുയ്യാപ്ലാന്റെ മനസ്സിളക്കാനുള്ള വെപ്രാളത്തിൽ കയ്യിലെ നവരത്ന മോതിരം ഊരിക്കൊടുത്താണ് പാത്തു തൈലം സ്വന്തമാക്കിയത്. രാത്രിയായി. തേച്ചു കുളിച്ച് കണ്ണെഴുതി തൈലം പൂശി പാത്തു ഫൈസിയെ കാത്തിരുന്ന്. ഫൈസി വന്നു. കുളിക്കാനായി ബാത്റൂമിലേക്ക് പോകുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു. തിരിഞ്ഞ് പാത്തുവിനെ നോക്കി മെല്ലെ പറഞ്ഞു, നല്ല മണം. പാത്തുവിന്റെ കണ്ണുകൾ വെടർന്ന്, ചുണ്ടുകൾ വിറച്ച്. ഫൈസി തിരിഞ്ഞ് കുളിമുറിയിലേക്ക് തന്നെ പോയി. തിരികെ വന്നു, മന്ദഹസിച്ചു, ഉറങ്ങി. മൂസാജിയുടെ ഫോൺ വന്നപ്പോഴാണ് തറവാട്ടിലെ ഉമ്മുമാക്ക് വയ്യാതായ വിവരം പാത്തു അറിയണത്. ഒരാഴ്ച തികച്ചില്ല. അതിനു മുന്നേ ഒരു മയ്യത്തായി. മയ്യത്ത് കാണാനെ കൊണ്ട് തറവാട്ടിൽ ചെന്നപ്പോ കൂട്ടം കൂടി നിൽക്കണ ആൾക്കാരുടെ ഇടയ്ക്ക് കൈകെട്ടി നിൽക്കണ മൊയ്തീനെ ഒരു മിന്നായം പോലെ പാത്തു കണ്ട്. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ആരും കാണാതെ കുളിമുറിയിൽ കയറി പാത്തു ലോകസത്യങ്ങളിലൊന്നായ ദ ഗ്രേറ്റ് കോയാക്കാസ് വാസന തൈലം, 10,000 വാസനപ്പൂക്കൾ ഇട്ട് കാച്ചിയ ഈജിപ്ഷ്യൻ തൈലമെടുത്ത് അവളുടെ ഹൃദയം സ്പന്ദിക്കുന്നത് ശരീരത്തിൽ എവിടെയെല്ലാം തൊട്ടാൽ അറിയുമോ അവിടെയെല്ലാം പൂശി. ഉമ്മുമ്മാന്റെ തെക്കേ അറയിലേക്കുള്ള ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവൾ വീണ്ടും മനസ്സിൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. ചുണ്ടിൽ ഒരു പുതിയ ഈണം, വിരലുകൾ മനസ്സിൽ മുദ്രകൾ തീർത്തു. പാത്തോ ആ വിളി കേട്ട് കുഞ്ഞിപ്പാത്തു തിരിഞ്ഞു നിന്നു. മുന്നിൽ മൊയ്തി. പാത്തു തെല്ലൊരു ജാള്യതയോടെ ചിരിച്ചു. ഇജ്ജെന്തേ ചടച്ചിക്കണ് പാത്തു, അനക്ക് സുഖല്ലേ എന്ന് മൊയ്തീൻ ചോദിക്കലും പാത്തു വാ പൊത്തി കരയിലും ഒപ്പം. മൊയ്തീൻ അന്തിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞു. ഫൈസിക്ക് കുട്ടികളുണ്ടാവാത്തത് പാത്തുവിന്റെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് ഫൈസിന്റെ ഉമ്മ ഓനെക്കൊണ്ട് പാത്തുവിനെ മൊയ് ചൊല്ലിച്ച്. ഫൈസി വേറെ കെട്ടും ചെയ്ത്. കോയാക്കാക്ക് വീണ്ടും ബിസിനസ് കൂടി. പാത്തുവും കെട്ടി വേറെ. ഓൾക്കിപ്പോ ഒരു മൊഞ്ചത്തി കുട്ടിയുണ്ട്. ഓളുടെ പേര് ഐഷാബി. പാത്തു നിർത്തിപ്പോയ പഠിപ്പ് മൊയ്മിക്കാനെ കൊണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന്. ഓള് വരയ്ക്കണ ചിത്രങ്ങള് ചില്ലിട്ട് ചുമരിൽ തൂക്കി. ഓള് പഠിക്കണ നേരത്ത് ഐഷാബിനെ നോക്കി ഓളെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കണ ഓളെ കെട്ടിയോൻ ആരാണെന്നറിയോ? വേറെ ആരുമല്ല, നമ്മുടെ മൊയ്തി. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്നോർത്ത് പാത്തു ദീർഘനിശ്വാസം വിടുമ്പോൾ ദിവംഗതനായ നമ്മുടെ മൂസാജി മുകളിലിരുന്ന് ഊറിച്ചിരിച്ചു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ,

0: ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
1: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
2: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
1: സിനിമ കുട്ടക. ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ നഹാന അബൂബക്കർ. ഇന്ന് സൗഖ്യം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് കോട്ടക്കൽ ആര്യ വൈദ്യശാല എറണാകുളം ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കവിത മാം ആണ്. മാം വെൽക്കം.
1: താങ്ക് യു.
0: മഴക്കാലത്തിന് നമുക്ക് വേണമെങ്കിൽ പനിക്കാലം എന്ന് പറയാം. കുട്ടികൾക്ക് സിക്ക് ലീവാണ് തുടങ്ങുന്നത് ജൂൺ മുതൽ. അപ്പോൾ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഉണ്ടാവുന്ന അസുഖമാണ്, അസുഖം എന്ന് പറയാൻ പറ്റില്ല, ദഹനക്കുറവ് വരും, ദാഹമില്ലായ്മ, വിശപ്പില്ലായ്മ, ഒരുപാട് മഴക്കാലം റിലേറ്റഡ് ഡൈജഷൻ ഇഷ്യൂസ് നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യും. അപ്പൊ അതിനെന്താ റീസൺ?
1: മഴക്കാലം എന്ന് പറയുന്നത് തണുപ്പിന്റെ കാലമാണല്ലോ. ചുറ്റും അന്തരീക്ഷത്തിൽ ഈർപ്പുണ്ടാവും, എപ്പോഴും തണുപ്പും ഇരുട്ടും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ദഹനശക്തി വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം കുറവാണ്. പണ്ട് കേരളത്തിലുള്ളവർ കാർഷിക വൃത്തി ചെയ്തിരുന്നവരാണ്. അപ്പോൾ എപ്പോഴും മഴയാവുമ്പോൾ അവർക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ദേഹാധ്വാനം ഇല്ലാത്തത് കൊണ്ടും അവർക്ക് പൊതുവേ ദഹനം വളരെ കുറവായിരിക്കും. ദഹിപ്പിക്കാനുള്ള ശരീരത്തിന്റെ ഒരു ശക്തിയാണ് അഗ്നി, അല്ലെങ്കിൽ ജഠരാഗ്നി എന്ന് പറയുന്നത്. അത് കുറവായിരിക്കുന്നത് ഈ തണുപ്പ് കാലം കൊണ്ടാണ്, ചുറ്റുമുള്ള തണുപ്പ് കൊണ്ടാണ്. അപ്പൊ അതാണ് വിശപ്പില്ലായ്മയ്ക്കും അപ്പൊ ദഹനമില്ലായ്മയ്ക്കും ഒക്കെ കാരണം.
0: അപ്പൊ നമുക്കിത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ മാറാനുള്ള നെൽപ്പൊടിക്കൈകളുണ്ടോ?
1: ആയുർവേദം പറയുന്നത് നമ്മൾ ചെറിയ ചൂടുവെള്ളം കുടിക്കാം, അത് ഔഷധങ്ങൾ ഇട്ട് കാച്ചിയ വെള്ളം കുടിക്കാം, പഞ്ചകോലം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, ചെറുപയറ് പോലെയുള്ള കാര്യങ്ങൾ സൂപ്പ് വെച്ച് കഴിക്കാം, അങ്ങനെ എളുപ്പം ദഹിക്കുന്ന കാര്യങ്ങൾ കഴിക്കാം. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ദാഹശമിനി അല്ലെങ്കിൽ ആയുഷ്കാദ ചൂർണം, ഈ ആയുഷ്കാദ ചൂർണത്തിൽ കറുവാപ്പട്ട, തുളസി, കുരുമുളക് ഇങ്ങനെയുള്ള ചില ചില ഔഷധങ്ങളാണ്, ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. അതുപോലെ ചുക്ക്, ജീരകം, കുരുമുളക് ഇതൊക്കെ വീട്ടിൽ നമുക്ക് ഇന്നും അവൈലബിൾ ആയ സാധനങ്ങളാണല്ലോ. ഇതെല്ലാം ഇട്ട് തിളപ്പിക്കണ ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളം കുടിക്കാം, എളുപ്പം ദഹിക്കണ കാര്യങ്ങൾ കഴിക്കാം, ഔഷധക്കഞ്ഞി കർക്കിടകത്തിൽ കഴിക്കുന്ന പോലെ, അതുപോലെ പത്തിലക്കറി കഴിക്കും, അങ്ങനെ പെട്ടെന്ന് ദഹിക്കുന്നതായിട്ട് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാം എന്നാണ് ആയുർവേദം പറയുന്നത്.
0: പിന്നെ ചിലവർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു കുടിക്കും, അത് ഡൈജഷന് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ?
1: ചെറുനാരങ്ങ നല്ലതാണ് ഡൈജഷന്, പക്ഷെ വെറും വയറ്റിൽ ചെറുനാരങ്ങ എന്നും കഴിച്ചു കഴിയുമ്പോൾ പൊതുവെ പിത്തപ്രകൃതി അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ളവർക്കാവുമ്പോൾ അത് കൂടാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. മഴക്കാലം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ചൂട് കഴിഞ്ഞിട്ട് പിന്നെ തണുപ്പിലേക്ക് വരുന്ന ഒരു കാലമാണല്ലോ. അപ്പൊ ആ സമയത്ത് വാദം ദുഷിക്കുന്നു എന്ന് ആയുർവേദം പറയുന്നത്. ചൂട് കാലത്തന്നെ ചെറുതായി വർദ്ധിച്ച വാദം മഴക്കാലം വരുമ്പോൾ ദുഷിക്കും. അതായത് വാദവും പിത്തവും കഫവുമാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ

0: ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. ഇവരുടെ ശരിയായ രീതിയിൽ സമാവസ്ഥയിലാണ് ആരോഗ്യം ഉണ്ടാവുന്നത്. അപ്പൊ വാദം ദുഷിക്കും, അതോടുകൂടി പിത്തവും കഫവും ഒക്കെ ദുഷിക്കും. അപ്പൊ ആ തണുപ്പാണ് വാദം വർദ്ധിക്കാനും ദുഷിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തണുപ്പാണ്. വാദത്തിന്റെ ക്വാളിറ്റീസ് അല്ലെ, ചെറുത് രൂക്ഷത, അതായത് റഫ്നെസ്, തണുപ്പ്, ഇതെല്ലാം വാദത്തിനെ വർദ്ധിപ്പിക്കും. അപ്പൊ അങ്ങനെ വാദം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിലുള്ള പല രോഗങ്ങളും കൂടും. അതിന്റെ കൂടെ പിത്തവും കഫവും കൂടി കൂടുമ്പോൾ ഈ മൂന്ന് ദോഷങ്ങൾ, ശരീരത്തിന്റെ ആരോഗ്യമായി നിലനിർത്തിയുന്ന മൂന്ന് ദോഷങ്ങളും ശരിയായ അവസ്ഥയിലല്ലാതെ വരുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരും. അതാണ് തണുപ്പിൽ വാദം വർദ്ധിക്കുന്നതിന്റെ കാരണം.
1: അപ്പോ ഈ വാദദോഷം വരുമ്പോ എല്ലാരും കൂടുതലായിട്ട് എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് വസ്തി. വസ്തി ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജർ എന്താണ്? ഇത് നല്ല പ്രയോജനമുള്ള ട്രീറ്റ്മെന്റ് ആണോ മാം?
0: വസ്തി എന്ന് പറയുന്നത് ഒരു പഞ്ചകർമ്മങ്ങളിൽ ഒരു ട്രീറ്റ്മെന്റ് ആണ്. അഞ്ച് കർമ്മങ്ങളിൽ ഒന്നാണ് വസ്തി. വാദത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സയാണ് വസ്തി എന്നാണ് പറയുന്നത്. പക്ഷെ വസ്തിനെ നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം വസ്തി പലതരത്തിലുണ്ട്. കഷായ വസ്തിയുണ്ട്, സ്നേഹവസ്തിയുണ്ട്, ഉത്തരവസ്തിയുണ്ട്. ഇതെല്ലാം തന്നെ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ് ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുക. കാരണം അതിന്റെ ആ പ്രൊസീജർ വേണ്ട പോലെ രോഗിയുടെ ഭക്ഷണം നോക്കണം, രോഗിയുടെ ദഹനശക്തി നോക്കണം, രോഗിയുടെ മലവിസർജനങ്ങൾ എങ്ങനെയാണ് നോക്കണം, ആ രോഗിക്ക് ബലമുണ്ടോ നോക്കണം, എത്ര കാലം പഴക്കമുള്ള രോഗത്തിനാണ് നമ്മൾ വസ്തി ചെയ്യുന്നത് നോക്കണം. അപ്പൊ സ്വസ്ഥനാണെങ്കിൽ ചെയ്യേണ്ട വസ്തി, അതായത് സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ഒരാൾക്ക് ചെയ്യേണ്ട വസ്തി ഒന്നാണ്, എന്നാൽ രോഗമുള്ള ഒരാൾക്കാണെങ്കിൽ ചെയ്യേണ്ട വസ്തി വേറൊന്നാണ്. ഇങ്ങനെ എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ വസ്തി ചെയ്യാവൂ. പക്ഷെ പഞ്ചകർമ്മങ്ങളിൽ വാദത്തിനായിട്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സയാണ് വസ്തി. പിന്നെ പഞ്ചകർമ്മങ്ങളെല്ലാം തന്നെ ശുദ്ധീകരണ പ്രക്രിയകളാണ്. അപ്പോ ഈ മഴക്കാലത്ത് നമ്മൾ ദോഷങ്ങളെയെല്ലാം, പ്രദുഷിച്ച ദോഷങ്ങളെയെല്ലാം നിർഹരിക്കണം, അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പഞ്ചകർമ്മങ്ങളിലെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആയതുകൊണ്ടുകൂടി വസ്തിക്ക് ഈ രണ്ടു തരത്തിലും മഴക്കാലത്ത് പ്രാധാന്യമുണ്ട്. പഞ്ചകർമ്മം എന്ന നിലയിലും വാദത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സ എന്ന നിലയിലും. പക്ഷെ അത് വീട്ടിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോയി ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ ഹോസ്പിറ്റലിൽ ചെയ്യാണ്.
1: മഴക്കാലത്ത് വാദരോഗങ്ങൾ ഭയങ്കരമായിട്ട് കേൾക്കാം എല്ലാവർക്കും. അപ്പൊ എന്താണ് മാം അതിന് പിന്നിലുള്ള ഒരു റീസൺ മഴക്കാലത്ത് കൂടുതൽ വരാന്?
0: മഴക്കാലത്ത് പൊതുവെ വാദരോഗങ്ങൾ കൂടും. കാരണം മഴക്കാലത്ത് തണുപ്പ് കൂടുതലാണല്ലോ, സൂര്യപ്രകാശം തീരെ കാണില്ല, എപ്പോഴും ചുറ്റും മഴയായിരിക്കും, അന്തരീക്ഷത്തിൽ മൊത്തം ഈർപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വാദം വർദ്ധിക്കും. വാദം ചൂടുകാലത്തിന്റെ ചെറുതായി കൂടുതലായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിന് ഏറ്റവും പീക്കിലെത്തുന്നത് ഈ മഴക്കാലത്താണ്. അപ്പോൾ ആ സമയത്ത് വാദം ദോഷിക്കും എന്നാണ് പറയുക. ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിക്ക് വാദം, പിത്തം, കഫം ഈ മൂന്ന് ദോഷങ്ങളാണ് എന്റെ സമാവസ്ഥയാണ് ആരോഗ്യം നിലനിർത്തുന്നത്. അപ്പൊ വാദം ദുഷിച്ചു കഴിയുമ്പോൾ അതിനോടനുബന്ധമായിട്ട് പിത്തവും കഫവും ഒക്കെ ദുഷിക്കും. അപ്പൊ അത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാവും. അപ്പൊ അതുകൊണ്ടാണ് വാദത്തിന് മഴക്കാലത്ത്, മഴത്തിന്റെ ഒരു ഗുണമാണ് തണുപ്പ് എന്ന് പറയുന്നത്, വാദത്തിന്റെ ഒരു ഗുണമാണ്. തണുപ്പും രൂക്ഷതയും എല്ലാം വാദത്തിന്റെ ഗുണമാണ്. അപ്പൊ ആ തണുപ്പ് വരുമ്പോൾ വാദം കോപിക്കും, മറ്റുള്ള ദോഷങ്ങൾ അനുബന്ധമായി കോപിക്കും. അപ്പൊ അത് രോഗത്തിന് കാരണമാവും.
1: ഈ ജൂൺ ജൂലൈ സമയത്ത് ഗൾഫുകാരെല്ലാം കൂടുതലും ബോഡി മസാജ് ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന സമയമാണ്. ഈ അഭ്യംഗം, സ്വേദനം ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊസീജിയറിനെ പറ്റിയിട്ടും ഇതിൽ നിന്ന് ബോഡിയിൽ എത്ര റിലീഫ് കിട്ടും മഴക്കാലത്ത്, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാം.
0: എണ്ണ തേക്കുന്നതിനാണ് അഭ്യംഗം എന്ന് പറയുന്നത്. അപ്പൊ എണ്ണ തേക്കുന്നതിൻ്റെ ഗുണം എന്താന്ന് വെച്ചാൽ, അത് ശരീരത്തിൽ നമ്മുടെ പേശികൾക്കും മസിലുകൾക്കും ഒക്കെ ശക്തി കൊടുക്കും, ബോൺസിന് സ്ട്രെങ്ത് കൊടുക്കും. അഭ്യംഗം മഴക്കാലത്ത് മാത്രമല്ല കേട്ടോ, അത് എല്ലാ സമയത്തും ചെയ്യണം എന്നാണ് ആയുർവേദം പറയുന്നത്. ദിനചര്യയുടെ ഒരു ഭാഗമായി അഭ്യംഗം ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഒരു മെഷീനിൽ നമ്മൾ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ എത്ര സ്മൂത്തായത് വർക്ക് ചെയ്യുമോ, അതുപോലെ എന്നും അഭ്യംഗം ചെയ്യുന്നവരുടെ ശരീരം അത്രയും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അഭ്യംഗം ചെയ്യുമ്പോൾ വാദം കുറയും ശരീരത്തിലെ, പേശികളും മസിൽസും ഒക്കെ സ്ട്രെങ്ത് ചെയ്യും. നീർക്കെട്ടുണ്ടെങ്കിൽ അത് മാറും. അങ്ങനെ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ, ടെക്സ്ചർ, സ്മൂത്ത്നെസ് ഇതെല്ലാം കൂടും. ഇലാസ്റ്റിസിറ്റി വർദ്ധിക്കും. പിന്നെ അതുപോലെ ജരാനരകൾ അല്ലെങ്കിൽ ഏജിങ് ഒക്കെ കുറച്ച് വൈകിട്ടേ ഉള്ളൂ, ഡിലേസ് ഏജിങ് എന്നാ പറയാ. അപ്പൊ അങ്ങനെയുള്ള ജരാനരകൾ കുറയ്ക്കാനും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ എന്നും എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ മഴക്കാലത്ത് പ്രത്യേകിച്ചു.
1: മാം, ഇതുപോലെ ട്രീറ്റ്മെന്റ് ആണ് പിഴിച്ചിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത്. ഈ പിഴിച്ചിൽ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്?
0: പിഴിച്ചിൽ എന്ന് പറയുന്നത് നമ്മളൊരു പഞ്ചകർമ്മ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രീ പ്രൊസീജിയർ എന്ന് പറയും. പഞ്ചകർമ്മയ്ക്ക് വേണ്ടി ശരീരത്തിന് ഒരുക്കാനുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് പിഴിച്ചൽ. പലരുടെയും വിചാരം പിഴിച്ചിൽ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ആണെന്നാണ്. പക്ഷേ പിഴിച്ചിലും കിഴി, അഭ്യംഗം ഇതെല്ലാം ഒരു പ്രീ പ്രൊസീജിയർ ആണ്. പിഴിച്ചിൽ എന്താണെന്ന് വെച്ചാൽ, എണ്ണ ശരീരത്തിൽ നമ്മുടെ തള്ളവിരൽ വെച്ച് ശരീരത്തിൽ എണ്ണ ഒഴിച്ച് അത് മസാജ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഭ്യംഗത്തിന്റെ കുറച്ചും കൂടി ഒരു ഹയർ ഗ്രേഡാണ് പിഴിച്ചിൽ. അതിൽ എണ്ണ തേക്കുമ്പോൾ ശരീരത്തിൽ വരുന്ന ആ സ്മൂത്ത്നെസ് ഇത് കിട്ടും. അതിന്റെ കൂടെ തന്നെ അവർ മസാജും കൂടി ചെയ്യും. അപ്പൊ ആ അഭ്യംഗം ചെയ്യുമ്പോൾ ബ്ലഡ്

0: സർക്കുലേഷൻ നന്നായിരിക്കും. അത് എപ്പോഴും ഒരു ഡയറക്ഷനിലാണ് ചെയ്യുക. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ മസിൽസിന്റെ നീർക്കെട്ട് പോകാൻ, അതിന്റെ സ്ട്രെങ്ത് കിട്ടാൻ എല്ലാം അത് നല്ലതാണ്.
1: അപ്പൊ ഈ പിഴിച്ചലിന് നമ്മളെ നാട്ടിൽ തന്നെ കേൾക്കുന്നതാണ് ഉഴിച്ചിൽ എന്ന് പറയും കുറെ പേര്. അപ്പൊ അത് ശരിക്കൊരു തെറ്റായൊരു വാക്കല്ലേ ഈ ഉഴിച്ചിൽന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്? നാട്ടിലെല്ലാവരും അങ്ങനെ സംസാരിക്കുന്ന പോലെ കേൾക്കാം.
0: ശരിക്കും നാട്ടില് പറയുന്ന ഉഴിച്ചില് നമ്മുടെ അഭ്യംഗമാണ്.
1: ഓക്കെ,
0: അത് വെറുതെ സിമ്പിൾ ആയിട്ട് മസാജ് വെച്ചാൽ അഭ്യംഗം മാത്രം. പിഴിച്ചിലിൽ കുറച്ചും കൂടി അധികം എണ്ണ എടുത്ത് കുറച്ച് അത് എണ്ണയിൽ സോക്ക് ചെയ്യണ പോലത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് പിഴിച്ചിൽ.
1: അപ്പോ അത് ഏജ് കാറ്റഗറി ഉണ്ടോ ഈ പിഴിച്ചിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്?
0: പ്രായത്തിനേക്കാൾ കൂടുതൽ രോഗി എത്ര കാലമായിട്ട് ആ രോഗം ആയിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ രോഗിക്ക് എത്ര ശക്തിയുണ്ട്. തീരെ ക്ഷീണിതനായ ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ പിഴിച്ചിൽ താങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അഭ്യംഗേ ചെയ്യുള്ളൂ, വെറുതെ ഒഴിച്ചിൽ മാത്രമേ ചെയ്യുള്ളൂ. ആ രോഗത്തിന്റെ ഒരവസ്ഥ, രോഗിയുടെ അവസ്ഥ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പിഴിച്ചിൽ ചെയ്യുക. ഇനിയിപ്പോ രോഗമൊന്നും ഇല്ലാത്തൊരു സ്വസ്ഥനായ ഒരാളാണെങ്കിൽ അയാൾക്ക് ബലാശുഗന്ധാദിയോ ധാന്യന്തരോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓയിൽ ഉണ്ട്, അത് പ്രത്യേകിച്ച് രോഗങ്ങളിൽ പറയുന്നുണ്ട് സ്വസ്ഥനായ ആൾക്കും ചെയ്യാം. അങ്ങനെയുള്ള ഓയിൽ വെച്ചിട്ട് അഭ്യംഗവും അല്ലെങ്കിൽ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ചെയ്യാം.
1: ജസ്റ്റ് ഒരു ബോഡി മസാജ് പോലെ,
0: സിമ്പിളായ മസാജ് അഭ്യംഗമാണ്.
1: ഓക്കെ ഓക്കെ.
0: പിഴിച്ചിലിന് പിഴിഞ്ഞ് തടവൽ എന്നാണ് അതിന്റെ ശരിക്കുള്ള, അത് കേരളീയ ചികിത്സയാണ്. അത് നമ്മുടെ വഴിയ ബുക്കുകൾ പറയുന്നേക്കാൾ കേരളീയമായ ചികിത്സയാണ് പിഴിഞ്ഞു തടവൽ എന്നാണ് എനിക്ക് പറയാം.
1: മാം, ഈ പഞ്ചകർമ്മ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നസ്യം. ഈ നസ്യത്തിനെ പറ്റി ഒന്ന് പറയോ.
0: നസ്യം എന്ന് പറയുന്നത് മൂക്കിലൂടെ ഔഷധ പ്രയോഗം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മുടെ തലയിലേക്ക് അല്ലെങ്കിൽ കഴുത്തിന് മുകളിലുള്ള ശരീരത്തെ ഭാഗത്തിൽ ആകെ ഉള്ള ഒരൊറ്റ ദ്വാരമാണ് മൂക്കിന്റെ, നാസാഹി ശിരസോ ദ്വാരം എന്നാ പറയാ. അപ്പൊ ആ ശിരസിലേക്കുള്ള എല്ലാ രോഗങ്ങളിലും, ശിരസ് മാത്രമല്ല കണ്ണിന്റെയും മൂക്കിന്റെയും തൊണ്ടയുടെയും ചെവിയുടെയും എല്ലാ രോഗങ്ങളിലും നസ്യം പ്രയോഗിക്കാറുണ്ട്. നസ്യം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള കഫക്കെട്ടോ അല്ലെങ്കിൽ തലവേദനകളോ അങ്ങനെയുള്ളത് മാറും, തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ മാറും. നസ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും, പ്രധാനപ്പെട്ട എല്ലാ ഇന്ദ്രിയങ്ങളിലും കഴുത്തിന് മുകളിലാണല്ലോ സ്കിന്നൊഴിച്ച്, ആ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അതിന്റെ ഒരു ഗ്രഹണശേഷി അല്ലെങ്കിൽ അതിന്റെ ഒരു ആരോഗ്യം കൂടും എന്നാണ് ആയുർവേദം പറയുന്നത്.
1: അപ്പൊ ഈ നസ്യം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ ആണോ അതൊരു ഡോക്ടറിന്റെ ഹെൽപ്പോടെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ?
0: നസ്യം പലതരത്തിലുണ്ട്. അത് മർശം പ്രതിമർശം എന്ന് പറഞ്ഞത് എത്ര തുള്ളി മരുന്ന് ഒഴിക്കണോ അനുസരിച്ചിട്ടുണ്ട്. പിന്നെ അത് ബ്രഹ്മണം, അങ്ങനെ വിരേചനം എന്ന് പറഞ്ഞ പല കാറ്റഗറി ഉണ്ട്. നമ്മൾ എത്ര അളവ് മരുന്ന് ഒഴിക്കണോ അതനുസരിച്ചിട്ട് അതിന് മർശം എന്നും പ്രതിമർശം എന്നും പറയും. അപ്പൊ അതില് ബിന്ദു പ്രമാണമാണ്. നമ്മുടെ കയ്യിലൊരു വിരലിന് മൂന്ന് പാർട്ടീഷൻ ഉണ്ടല്ലോ, അതിൽ രണ്ട് പാർട്ടീഷൻ ഒരു ദ്രവദ്രവ്യത്തിൽ മുക്കി പുറത്തെടുത്താൽ എത്ര തുള്ളി താഴെ ഒറ്റും അതാണ് ഒരു ബിന്ദു. അങ്ങനെയുള്ള രണ്ട് ബിന്ദു ഒഴിക്കുന്നതിന് പറയുന്ന പേരാണ് പ്രതിമർശം. അത് നമുക്ക് ദിനചര്യയുടെ ഭാഗമായിട്ട് ചെയ്യാൻ ആയുർവേദം വിധിച്ചിട്ടുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ഡോക്ടറുടെ സൂപ്പർവിഷൻ വേണ്ട, അത് ആർക്കും സ്വസ്ഥനായ ആർക്കും ചെയ്യാം, അതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല അത് ചെയ്യാം. പക്ഷേ മറ്റേ നസ്യം, അതായത് മർശം എന്ന് പറഞ്ഞ നസ്യം, അത് ഈ ബിന്ദുക്കളിന്റെ പ്രമാണം കൂടും, അതായത് 6, 8, 10 അങ്ങനെ അളവ് കൂടിയിട്ട് ചെയ്യുന്നതാണ്. അത് വീട്ടിൽ ചെയ്യാൻ പാടില്ല, അതിന് പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഏത് വയസ്സിൽ ചെയ്യാം, 7 വയസ്സിന് താഴെ ചെയ്യരുത്, 80 മുകളിൽ ചെയ്യരുത്, അങ്ങനെ അത് ഏത് പ്രായത്തിൽ ചെയ്യാം, ഏത് രോഗത്തിന് ചെയ്യാം, ഏത് കാലാവസ്ഥയിൽ ചെയ്യാം. ഇപ്പോൾ ഒരു മഴക്കാറ് മൂടിയ ഒരു ദിവസമാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അതിന് ഒരു കാലമുണ്ട്. ഇപ്പോൾ വാതരോഗത്തിന് എപ്പോൾ ചെയ്യണം, പിത്തരോഗത്തിന് എപ്പോൾ, കഫത്തിനിപ്പോ, അങ്ങനെയൊക്കെ മർശ നസ്യത്തിന് പ്രത്യേക റെസ്ട്രിക്ഷൻസും പഥ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അതൊരു ഡോക്ടറുടെ സൂപ്പർവിഷനോടുകൂടി ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടുകൂടി മാത്രമേ ചെയ്യാവൂ, മറ്റേ നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്.
1: മാം, ഇപ്പൊ സൈനസൈറ്റിസ് ഉള്ളവർക്ക് ഈ നസ്യം ട്രീറ്റ്മെന്റ് എത്രത്തോളം ഉപകാരപ്പെടും?
0: സൈനസൈറ്റിസ് എത്ര കാലം പഴക്കമുണ്ടെന്നുള്ളതനുസരിച്ചിരിക്കും. പൊതുവെ സൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കാലം ജലദോഷം വരും, തുമ്മൽ വരും, അതിങ്ങനെ അവഗണിച്ച് അവഗണിച്ച് എന്തെങ്കിലും മരുന്നൊക്കെ തൽക്കാലം കഴിച്ച് കഴിച്ച് അവസാനം നമ്മുടെ മൂക്കിൽ നിന്ന് ഒലിച്ചു പോവാതെ ആ കഫം കട്ടയായിട്ട് നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഫ്രോണ്ടൽ സൈനസിലായിരിക്കാം, നമ്മുടെ കണ്ണിന് താഴെയുള്ള കവിളിലുള്ള സൈനസിലായിരിക്കാം. അങ്ങനെ കട്ട കെട്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് കടുത്ത തലവേദനയും തലയ്ക്ക് കനവും തല കുനിച്ചിരിക്കാൻ പറ്റാതെ ഇരിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ആ സൈനസ് ഒരു പരിധി വരെയൊക്കെ കുറച്ചു കാലം നീണ്ടു നിൽക്കുമ്പോൾ അതിന് നമ്മുടെ ഗന്ധം പോലും ഇല്ലാതെയാവും, മൂക്കിലെ മൊത്തം ബ്ലോക്കായി പോവും, പിന്നെ ഭക്ഷണത്തിന് രുചി അറിയില്ല, ഗന്ധമില്ലെങ്കിൽ രുചി അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ക്രോണിക്കായ അവസ്ഥയിൽ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ നസ്യത്തിന്റെ കോഴ്സസ്, അതായത് 7 ദിവസം ആണ് മർശം നസ്യാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സൈനസ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഓപ്പൺ ആവും, അങ്ങനെ കൊറേ കഫം പോവും. അപ്പൊ പിന്നെ അവിടുത്തെ നമ്മൾ പതുക്കെ പതുക്കെ സ്മെല് അറിഞ്ഞു തുടങ്ങും. അങ്ങനെയാണ് സൈനസില് നസ്യത്തിന്റെ ഒരു പ്രധാനം. പക്ഷേ മൂക്കുന്ന വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാവുമ്പോൾ നസ്യം ചെയ്യാൻ പറ്റില്ല. കട്ടായിരിക്കുന്ന ഗതിതമായ കഫം എന്ന് പറയും, അങ്ങനെയുള്ള കഫത്തിലാണ്

0: അസ്യൂം ചെയ്യുക.
1: അപ്പോൾ ഈ മൈഗ്രെയിനും സൈനസൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താ?
2: മൈഗ്രെയിൻ്റെയും സൈനസൈറ്റിസിൻ്റെയും ഒരേയൊരു ബന്ധം എന്ന് പറയുന്നത് രണ്ടും തലവേദനകളാണെന്നുള്ളതാണ്. മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങൾ സൈനസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് മൈഗ്രെയിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും ഒരു വശത്ത് മാത്രമായിട്ട് വരുന്നതായിരിക്കും. മൈഗ്രെയിൻ തലവേദനയിൽ ഒന്ന് ശരിക്കും ഛർദ്ദിച്ചു കഴിയുമ്പോൾ ആ തലവേദന കുറയും എന്നാണ് പറയുന്നത്. മൈഗ്രെയിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും, ഒന്നോ രണ്ടോ ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും. ചിലർക്ക് അത് ഗന്ധമായിരിക്കാം, ചിലർക്ക് വയർ അപ്സെറ്റ് ആകുമ്പോഴാവും, ചിലർക്ക് സൂര്യൻ്റെ വെളിച്ചമായിരിക്കാം, അല്ലെങ്കിൽ യാത്രകളാവാം, എ സി ആവാം. അങ്ങനെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് വേറെ പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. അതിന്റെ തീവ്രത എന്ന് പറയുന്നത് ചിലപ്പോൾ കുറേ സമയം ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നവരുണ്ട്, ഓരോരോർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുന്നവരുണ്ട്, അത് ചിലപ്പോൾ ഛർദ്ദിച്ചാൽ നേരത്തെ പറഞ്ഞാൽ ഛർദ്ദിച്ചാൽ മാറുന്നവരുണ്ട്. പക്ഷെ മൈഗ്രെയിൻ അങ്ങനെ സമയക്രമമല്ല, അത് എപ്പോൾ വേണമെങ്കിൽ വരാം.
1: ഓക്കെ ഓക്കെ. ഒരു സാധാരണ വ്യക്തി മഴക്കാലത്ത് ഹെൽത്തി ആയിട്ട് റുട്ടീൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് മാം?
2: മഴക്കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ദോഷങ്ങളൊക്കെ ദുഷിക്കും, രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂട്ടാനുള്ള ശുദ്ധീകരണ ചികിത്സയാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു 11 മാസത്തേക്കുള്ള റീചാർജിങ് കൂടിയാണ്. കർക്കിടക മാസ ചികിത്സ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പ്രത്യേകിച്ച് അതൊരു റീചാർജിങ് ആണ്. അപ്പോൾ ആയുർവേദം പറയുന്നത് നമ്മളൊരു മലിനമായ ഒരു വസ്ത്രത്തിൽ ചായം പിടിക്കില്ലല്ലോ. അപ്പം അതേപോലെ ആദ്യം നമ്മൾ സ്വയം ശുദ്ധീകരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ തേച്ച് കുളിക്കാം. ഈ പറയുന്ന പ്രൊസീജിയറൊക്കെ നമുക്കൊരു ട്രീറ്റ്മെന്റ് സെന്ററിൽ പോയി ചെയ്യാം. പക്ഷെ വീട്ടിൽ നിന്ന് ചെയ്യാനാണെങ്കിൽ 2 ദിവസം നന്നായി എണ്ണ തേച്ച് കുളിക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ചെയ്യാം. അപ്പോൾ ആ എണ്ണ തേക്കൽ എന്ന് പറയുന്ന സ്നേഹനത്തിന്റെയും ചൂടുവെള്ളം അടിച്ച് കുളിക്കുമ്പോൾ സ്വേദനത്തിന്റെയും ഗുണം കിട്ടും. അതിനുശേഷം വയറിളക്കാം. വയറിളക്കാൻ നമുക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം തന്നെ വയറിളക്കാൻ പാടുള്ളൂ. പക്ഷെ അവിപത്തി എന്നൊക്കെ തുടങ്ങി പണ്ട് നമ്മുടെ പൂർവികന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന മരുന്നുകളുണ്ട്, അതിന്റെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവിപത്തിയാണ്, അതിനൊരു വിപത്ത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള പൊടികൾ കഴിച്ച് വയറിളക്കാം. വയറിളക്കിയതിന് ശേഷം നമ്മൾ ഔഷധങ്ങൾ കഴിച്ചുറങ്ങാം. അത് കഞ്ഞിയായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഔഷധങ്ങൾ കഴിക്കാം. അതുപോലെ പിന്നെ ഇപ്പോൾ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ കഴിക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യാം. രസായനങ്ങൾ കഴിക്കാം. ഇപ്പോൾ ബ്രാഹ്മരസായനോ അല്ലെങ്കിൽ ചവനപ്രാശോ, അതൊക്കെ കർക്കിടക മാസത്തിൽ നമുക്ക് ദിവസവും കഴിച്ച് ശീലിക്കാവുന്നതാണ്. ശരീരശക്തിക്കും ബലത്തിനുമൊക്കെ വേണ്ടി ബലാരിഷ്ടം പോലെയുള്ള അരിഷ്ടങ്ങൾ കഴിക്കാം. ഇപ്പം അരിഷ്ടം ഇപ്പോൾ ഡയബറ്റീസ് ആയുള്ള ഒരാൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 50 ml അരിഷ്ടത്തിൽ 3 ഇരട്ടി വെള്ളം ചേർത്ത് അതൊരു പാനീയമായി കഴിക്കാം. ഔഷധ കഞ്ഞി കുടിക്കാം. 10 ഇലക്കറികൾ കഴിക്കാം. ദശപുഷ്പത്തിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഈ കർക്കിടക കാലത്ത് മലയാളിക്ക് പറഞ്ഞറിയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം ചെയ്യാം. ഇങ്ങനെ ശരീരത്തിന്റെ ആരോഗ്യം നമുക്ക് ഇങ്ങനെ സംരക്ഷിക്കാം. ഇനി മാനസികമായും കൂടി വിഷാദമൊക്കെ വരേണ്ട ഒരു സമയമാണ് അത്, കാരണം ചുറ്റും ഇരുട്ടും തണുപ്പും ഒക്കെ ആകുമ്പോൾ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഹിന്ദു മതവിശ്വാസികളെ രാമായണ മാസമായിട്ടാണ് കർക്കിടകം ആചരിക്കുക. രാമായണം വായിക്കുന്നത് കൂടെ ആ നെഗറ്റിവിറ്റിനെ നമ്മൾ ഭക്തിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അപ്പൊ രാമായണം നമുക്ക് തരുന്ന കുറെ സന്ദേശങ്ങളുണ്ട്. അത് സ്നേഹത്തിന്റെയാണ്, സഹോദര്യത്തിന്റെയാണ്, സഹോദര സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, ത്യാഗത്തിൻ്റെ, അങ്ങനെയുള്ള പല പല മനോഭാവങ്ങളാണ് രാമായണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ തരുന്ന കുറേ പാഠങ്ങൾ. അപ്പോൾ മാനസികമായും ശാരീരികമായിട്ടും നമ്മൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർക്കിടക കാലത്തിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കും.
1: മാം, ഈ മഴക്കാലത്താണ് എല്ലാവർക്കും സ്കിൻ ഇഷ്യൂ, സ്കാൽപ്പ് ഇഷ്യൂ, ഹെയർ ഇഷ്യൂ എല്ലാം വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ടൈമിൽ കൂടുന്നത്? അത്
2: മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ദുഷിക്കുന്നത് വെള്ളമാണ്. അപ്പൊ നമ്മളിപ്പോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു മലിനമായ ജലത്തിൽ ചവിട്ടാതെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ആ പരിസര ശുദ്ധം ഇല്ലാത്തത് കൊണ്ട് പല രോഗങ്ങളും പരക്കുന്നതും മഴക്കാലത്താണ്. ഇപ്പോൾ എലിപ്പനി പോലുള്ള രോഗങ്ങൾ വരുന്ന മഴക്കാലത്താണ്. ഇപ്പൊ നമ്മൾ പുതിയ ഷിഗല്ല പോലുള്ള അസുഖങ്ങളൊക്കെ ഇപ്പൊ പുതിയതായിട്ട് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പനികൾ പലതരത്തിൽ, അത് വെള്ളത്തിൽ കൂടെ പകരുന്നതല്ല, വായുവിൽ കൂടെ പകരുന്നതാണ്. എന്നാലും മഴ നനയും, ഒരാൾക്ക് പനി കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് വേറൊരാൾക്ക് പനി വരുന്നത്. അതുപോലെ കൊതുക് വ്യാപനം കൂടുതലാവുന്നത്. അപ്പൊ ഡെങ്കു പനി, കൊച്ചിയിലൊക്കെ ഒരുപാട് പേർക്ക് അങ്ങനെ പനികളുണ്ട്. അപ്പൊ ഏറ്റവും വേണ്ടത് നമ്മൾ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ പുറത്തു പോയി വന്നു അപ്പൊ കാലും കയ്യും ഒക്കെ നന്നായി സോപ്പിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുക. മുറികൾ ഉണ്ടെങ്കിൽ അത് ഉണക്കാനുള്ള എന്താ ചെയ്യുക, അല്ലെങ്കിൽ അതിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യുക. തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക, പൊതുകടി ഏൽക്കാതിരിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമ്മളെ ചില രോഗങ്ങളിൽ നിന്ന് മുക്തരാവും. പക്ഷെ സ്കിന്നില് പലപ്പോഴും കാണുന്നത് കാലിന്റെ വിരലുകളുടെ ഇടയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെയാണ്. അത് ആ ഈർപ്പം അവിടെ നിന്നിട്ടാണ്. അപ്പൊ ഈർപ്പം മാറ്റി നന്നായി വൃത്തിയായി തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് പുരട്ടാം. ഇപ്പൊ കോട്ടക്കലിന്റെ വിഭ പോലുള്ള ക്രീമുകൾ പുരട്ടാം. പിന്നെ വേണ്ട പോലെ വസ്ത്രങ്ങൾ ഉണങ്ങില്ല മഴക്കാലത്ത്, അപ്പൊ അതിലും ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. അതിൽ ഈർപ്പം നിൽക്കും. അപ്പൊ നമ്മൾ അതന്നെ എടുത്തിടുമ്പോൾ നമുക്ക് അങ്ങനെ ശരിക്കും അത് ടൈറ്റ് ആയിരിക്കണ ഭാഗങ്ങൾ, പിന്നേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊടയുടെ ഇടയിലും ആംപിറ്റ്സിലൊക്കെ ആവും നമുക്ക് അസുഖങ്ങൾ.

0: അപ്പൊ ആ വസ്ത്രങ്ങൾ തുറസ്സായ സ്ഥലത്ത് ഇടാൻ പറ്റുന്ന അത്രയും അത് അങ്ങനെ ഇട്ട് ഉണക്കി എടുക്കുക, അതിന്റെ ഈർപ്പം ഇല്ലാതെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ സ്കിന്നിന് ചെയ്യാനുള്ളത്. പിന്നെ സ്കിന്നിൽ ഓയിൽ അപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോട്ടിംഗ് കൊടുക്കും. അതുപോലെ മൈൽഡ് ആയിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിക്കാം, ഒരുപാട് ഡ്രൈനസ് വരുത്താതെ. എച്ചിങ് കുറയ്ക്കാനുള്ള ഇത് പറഞ്ഞ മോയ്സ്ചറൈസിങ് ക്രീം, അത് സാധാരണ വെളിച്ചെണ്ണയിലും മതി, അത് തേക്കാം. ഇങ്ങനെയൊക്കെയാണ് സ്കിന്നിൽ ചെയ്യാനുള്ളത്. പിന്നെ ഭക്ഷണത്തിലും ശ്രദ്ധിക്കാം, ഒരുപാട് എരിവും പുളിയും കഴിക്കാതിരിക്കാനും ഫ്രൈ ഐറ്റംസ് കുറയ്ക്കാനും ഒക്കെ ശ്രദ്ധിക്കാം. ഇനി സ്കാൽപ്പിലേക്ക് വരുമ്പോൾ, സ്കാൽപ്പിലും ഇത് പറഞ്ഞ പോലെ പൊടികളും മഴക്കും എല്ലാം കെട്ടിക്കിടക്കും, ഈർപ്പം ഉണ്ടാവും. അപ്പോൾ പലതരത്തിലുള്ള പീലിങ്ങും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്കാൽപ്പിൽ നമുക്ക് എണ്ണ തേക്കാം. ഇപ്പോൾ മലയാളികൾ എന്നും തല കുളിക്കുന്നവരല്ല ഇപ്പോഴത്തെ ഒരു തലമുറ, പണ്ടെന്നും തല കുളിച്ചിരുന്നവരായിരുന്നു. അപ്പോൾ എണ്ണ തേക്കുകയാണെങ്കിൽ തന്നെ ഇനി ദിവസം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ചെയ്യാം, സ്കാൽപ്പിൽ മാത്രം എണ്ണ തേക്കുക. ആ എണ്ണ ഒരുപാട് വാരി പൊത്താതെ അത് നമ്മുടെ ഫിംഗർ ടിപ്സിൽ എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഒരു അരമണിക്കൂർ നിന്നതിന് ശേഷം കഴുകിക്കളയാം. അത് പലപ്പോഴും കുറച്ച് എണ്ണയാണെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ പോവും, പക്ഷെ എണ്ണ ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ ചെയ്യേണ്ടി വരും. അങ്ങനെ ഷാമ്പൂ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു മൈൽഡായ ഷാമ്പൂ ഉപയോഗിക്കാം. ഈ പ്രകൃതിദത്തമായ താളികൾ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഷിക്കാക്കായ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അതല്ലെങ്കിൽ മൈൽഡായ ഒരു ഷാമ്പൂ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ചീർപ്പുണ്ടല്ലോ, അതിലാണ് നമ്മളുടെ എല്ലാ അണുക്കളും കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ആ ചീർപ്പ്, ടവൽ, അതുപോലെ പില്ലോ കവർ, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുകയും മാറ്റുകയും ചെയ്യണം. അപ്പൊ അത് പിന്നീടുള്ള ആ മൈക്രോബ്സ് വന്ന് തലയിൽ പിന്നെയും ഇൻഫെക്ഷൻ കൂട്ടാതിരിക്കാനും ഇപ്പൊ താരൻ പോലിൽ നിന്ന് മുക്തി നേടാനും നമ്മളെ സഹായിക്കും.
1: മാം, ഇപ്പൊ ഈ ഡെങ്കു വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ആയുർവേദത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്താണ്?
0: ആയുർവേദത്തിൽ പ്ലേറ്റ്ലെറ്റ് കൂടാനുള്ള നല്ല ഔഷധങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് താഴെ പോയതിന് ശേഷം ആയുർവേദം കഴിച്ചിരിക്കുന്നതിൽ ചിലപ്പോൾ അപകടാവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് ചെറുതായി താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാശ അല്ലെങ്കിൽ ആടലോടകം അതാണ് പറയുക, അതിൻ്റെ ഒരു നെയ്യുണ്ട്, വൃഷകൃതം എന്നാണ് പേര്. ആ രക്തപിത്തം എന്നുള്ള കണ്ടീഷനിലെ ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് വാശ, അതായത് ആടലോടകം. ആടലോടകം ഈ പ്ലേറ്റ്ലെറ്റ് കൂടാൻ സഹായിക്കും. ഈ വൃഷകൃതം ഇതിന് സഹായകമാണ്. അതുപോലെ പ്രവാള ഭസ്മം, അതൊരു കാൽഷ്യത്തിന് സപ്ലിമെന്റ് ആണ്, അതും പ്ലേറ്റ്ലെറ്റ് കൂടാൻ സഹായകമായി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന പോലെ പച്ചപ്പപ്പായ, ഗ്രീൻ ടീ, ഈ ഒരു കോമ്പിനേഷൻ പ്ലേറ്റ്ലെറ്റ് കൂടാൻ നല്ലതാണ്. അപ്പൊ ആയുർവേദത്തിന്റെ ഔഷധ പ്രിപ്പയർഡ് മെഡിസിൻ എന്നുള്ള രീതിയിൽ വൃഷകൃതവും പ്രവാള ഭസ്മം കൊടുക്കാം. പിന്നെ ഒരുപാട് ഔഷധങ്ങളുണ്ട്, അന്നവേദി, സിന്ദൂരം. പക്ഷെ ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ട്, ഡോക്ടറെ നിർദ്ദേശപ്രകാരം കൂടി നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും കൂടി ചെയ്യുന്നതായിരിക്കും നന്നാവ്.
1: ഇന്ന് നമ്മൾ സൗഖ്യത്തിൽ ചർച്ച ചെയ്തത് മഴക്കാല രോഗങ്ങളും അതിന്റെ ചികിത്സകളെയും പറ്റിയാണ്. അതിനെപ്പറ്റി വിശദീകരിച്ചു പറഞ്ഞുതന്ന കോട്ടക്കൽ ആര്യവൈദ്യശാല എറണാകുളം ബ്രാഞ്ച് ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കവിത മാമിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു മാം.
2: സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിയ

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പോഷണം എന്തൊക്കെയാണെന്നറിയാം. സംസാരിക്കുന്നത് ഡോക്ടർ രഞ്ജിനി BA.
1: 6 മാസം പൂർത്തിയായതിന് ശേഷം നമുക്ക് കുഞ്ഞിന് സെമി സോളിഡ് ഫുഡുകൾ കൊടുക്കാം. അതായത് ആദ്യം കുറുക്ക്, നമുക്ക് റാഗിയുണ്ട്, ഈവൻ കഞ്ഞി, അങ്ങനത്തെ സാധനങ്ങള് കുക്ക് ചെയ്ത്, പാലില് കുക്ക് ചെയ്യണം എന്നല്ല, വെള്ളം, അതിൽ നമുക്ക് മധുരത്തിന് പനം കൽക്കണ്ടോ ശർക്കരയോ യൂസ് ചെയ്യാം. അപ്പൊ ആദ്യം ആഹാരം കൊടുക്കുമ്പോൾ ഒരു ഒരു ടൈപ്പ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്ക് അറിയില്ല കുഞ്ഞിന്റെ വയറ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ആദ്യം കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അതല്ലെങ്കിൽ റാഗി കുറുക്കാണെങ്കിൽ അത്. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ലിക്വിഡ് ആയിട്ട്, സോൾഡ് ആക്കേണ്ട, കുറച്ച് ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിൽ അത് കുറുക്കിയിട്ട് ആദ്യം 1-2 സ്പൂൺ മാത്രം കൊടുത്തു നോക്കുക. അതിനുശേഷമാണ് നമ്മൾ കുഞ്ഞു അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കുറച്ച് കൂട്ടാം. പിന്നെ അടുത്ത ആഴ്ച വേറൊരു ഫുഡ് നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഗ്രാജുവലി ഗ്രാജുവലി ആണ് കുഞ്ഞുങ്ങൾക്ക് മറ്റ് 6 മാസത്തിന് ശേഷം മറ്റ് ആഹാര സാധനങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത്.

0: ഡോക്ടർ ലിസ തോമസ്, സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കോതമംഗലം.
1: പിന്നെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്.

അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ

കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. അതുമാത്രമല്ല എളുപ്പം ഡൈജസ്റ്റ്, ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും, അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പോഷണം എന്തൊക്കെയാണെന്നറിയാം. സംസാരിക്കുന്നത് ഡോക്ടർ രഞ്ജിനി BA.
1: 6 മാസം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഒന്നുകിൽ കഞ്ഞി നന്നായിട്ട് വേവിച്ച് അത് ഉടയ്ക്കുക, നന്നായിട്ട് ഉടച്ച് അത് സ്പൂണിൽ നല്ല ലിക്വിഡ്, ആദ്യത്തെ തവണ കൊടുക്കുമ്പോൾ ലിക്വിഡായിട്ട് തന്നെ കൊടുക്കുക. കഞ്ഞിയോ ചോറോ ഗോതമ്പ് റാഗി തന്നെ കുറുക്കുക, മീൻസ് ഫസ്റ്റ് ബീനിങ് ഫുഡായിട്ട് റാഗി തന്നെ കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും. നമുക്ക് ചില ഫുഡിനോട് ഇഷ്ടക്കേടും ഇഷ്ടക്കൂടുതലും ഉള്ള പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും. അപ്പൊ റാഗി കഴിക്കുന്ന കുഞ്ഞിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്കത്തെരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിടത്തെരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.